0: തൈൻ്റെ പിറ്റിട്ട് കിലോ കണ്ണത് താണ കവിഴ ഉയക്കണത് ആ കവിഴ ഉയർക്ക തമക്കോട്ടിമിയുട് അവട്ടിലെറിയ കോശങ്ങളിൽ നവണങ്ങിത്തോ കണക്കോളാട്ടു നപ്പട്ടവിമയുഷാണ്
1: ജാനി മൈക്ക് മറികടുത്തി പങ്ങിർത്തൂമു നാരസാക്തസി ലസി അനവേപ്പി സിബിസി കുന്നിങ്ങാർലുനി അപെർസുർലുനിയു തൗവനി പങ്ങിർത്തൂമി തില്ലുകിത്താന ഉയകുങ്ങ നാരസാക്തവു തക്കിയോ കുറാനുവാക് പള്ളിയാർ ചുപ്ലിപ്പോക് സെവൻ ഫിഫ്റ്റി ഫോർലുനി Tema tu sang nang nelang miyugung takwa. Fletcher. Earl Fletcher ingyak tilugu water truck driver tu sang narong milabu.